അർജുനനുക്ക് സമമാണ് തിരമൈ കൊണ്ട മനിതൻ. ദ്രോണരുടെ ഗുരുകുലത്തിൽ പാണ്ഡവരും കൗരവരും ഇണന്ന് വിൽവത്തയെ കറ്റക്കൊള്ളും കാലത്തിൽ ഇവരും വിൽവത്തയെ കത്തുകിട്ടാറ്. പാണ്ഡവർ കാട്ടില വളരവങ്ങ, കൗരവർ സെൽവ സെളിപ്പുടൻ അരൺമനയിൽ വളരക്കൂടിയവർ. ഇന്ന് സെൽവ സെളിപ്പാൽ ഈർക്കപ്പെട്ട് അശ്വത്ഥാമൻ ദുര്യോധനയുടെ ഗുണം തെരിയാമൽ അവൻ കൂടെ നെരുങ്ങിയ നൻപനാ മാറിയിട്ടാ. ഇപ്പോ 18-ാം നാൾ പോരിൽ ഭീമനാൽ താക്കപ്പെട്ട് ദുര്യോധനൻ മടിയക്കൂടിയ തരുവായിൽ ഇരിക്കാം. തന്നുടെ നൻപനുടേ നിലയെ പാത്ത് അശ്വത്ഥാമനുക്ക് അവ്വളവു കോപം. നൻപനുക്കാക പഴി വാങ്ങണു അപ്പടിന്ന എണ്ണത്തില അൻറെ നാൾ ഇരവേ പാണ്ഡവരുടെ പാസറയ്ക്കുള്ള നുഴയാ. തന്നുടേ തന്തയെ കൊണ്ട ദുഷ്ടത്തീമൻ പാണ്ഡവരുടെ പിള്ളകൾ ഉൾപ്പെട അന്ന പാസറയിൽ ഇരുന്ന അനവരെയും കൊണ്ടു കുവിത്താൻ. ഇന്ന ഒരു സെയ്തിയ ദുര്യോധനുടെ കാതുകളില് സൊന്നതുക്ക് അപ്പുറമാതാ ദുര്യോധനൻ ഉയരവിട്ടാ. ഇന്ന് സെയ്തിയെല്ലാം പാണ്ഡവർ കേൾവിപ്പെടുറാങ്ക. ഏനാ ഇതെല്ലാം നടക്കക്കൂടിയ നേരത്തില് പാണ്ഡവരുടെ പാസറയില ഇല്ല. അശ്വത്ഥാമന് തേടി അലയിറാങ്ക. ഒരു നദിക്കരയിൽ വ്യാസരുടൻ അശ്വത്ഥാമൻ അമർന്നിരുപ്പതെ പാക്കുറാങ്ക. പാണ്ഡവരെ പാത്തതും അശ്വത്ഥാമൻ എന്ന സഞ്ചാരി തരുമാ ബ്രഹ്മസ്ഥിരസ് അപ്പടിന്ന അമ്പ എടുത്ത് വിടുറാറ്. അതേ നേരത്തില അർജുനനും അതേ ബ്രഹ്മസ്ഥിരസ് അപ്പടിന്ന അമ്പ എടുത്ത് എയ്യാറ്. ആണാ ഇത് ഉലകത്തുക്ക് പെരിയ സേവത്തെ ഏർപ്പെടുത്തും അപ്പടിന്നതാല വ്യാസർ അത തടുത്ത് നിർത്തുറാറ്. കൃഷ്ണരുടെ അറിവുരപ്പടി അർജുനൻ താൻ എയ്ത അമ്പൈ തുമ്പ പെട്ടാൻ. ആനാൽ അശ്വത്ഥാമൻ അതെ തുമ്പ പെര തരിയാമൽ പാണ്ഡവർക്കുള്ളത് ഇനമേ അളിയട്ടും അപ്പടിന്ന ഒരു തീയ എണ്ണത്തില അഭിമന്യുവിൻ മനവി ഉത്തരയൻ ഗർഭത്തെ നോക്കി അന്ന അമ്പൈ എഴുതിട്ടാ. കൃഷ്ണർ അന്ന തീമയെ തടുത്ത് നിർത്തുന്നത് മറ്റുമല്ലാമ പെരിയ കായങ്ങളുടെ തുൻപപ്പെട്ടു ഉയരെ വിടാമൽ ആയിരം ആണ്ടുകൾ എന്ത ഉലകിൽ വാഴ്ന്ന നീ തുൻപപ്പെടുവായ് അപ്പടിന്ന സാപത്തെ കൊടുത്തിട്ടാറ്. ആക എത്തനെയോ തിരമകൾ ഇരുന്നോ മഹിഴ്ചിയാ വാഴ വേണ്ടിയ അശ്വത്ഥാമൻ സേരക്കൂടാതെ തീയ നട്പോട സേർന്നതാല വാഴ്ക്കയവേ നരകമാ മാത്തിട്ടാ. ഇന്ന നികഴ്വും ഇന്ന തിരുക്കുറളും നമുക്ക് ഉണർത്തക്കൂടിയ കരുത്ത് ഒന്നുതാം. விரும்பி நட்பு செய்வதற்கு ஒருவருடன் நட்பு கொண்ட பின் அந்த நட்பை விடுவது கடினம். அதனால் முன்பே ஒருவரை பற்றி நன்கு அறியாமல் நட்பு கொள்வதை காட்டிலும் கேடு தருவது வேறு எதுவும் இல்லை. ஆராய்ந்து பாராமல் கொண்டிடும் தீய நட்பு அந்த நட்பிலிருந்து விடுபட முடியாத அளவுக்கு கேடுகளை உண்டாக்கிவிடும். வள்ளுவன் வழி வாழ்க்கை சிறக்கட்டும். தொடர்ந்து இணைந்திருங்கள். இது கடல் ஓசை FM 90.

അതേ പാട്ട്, അതേ ഭാവം, കുരലിലും അതേ കുടയും, അതേ കഥ. മീന പാടമ്മ, മറുപടിയും എന്റെ വീട്ടിൽ ആനന്ദം വളരട്ടു. അമ്മ പാടമ്മ, നീ പാടുമ്പോൾ ഉമ്മ പാടുന്ന മാതിരി ഇരിക്കേ, പാടമ്മ.